0: news and music from Nepal every Friday at 6:50 p.m. on Planet FM 104.6. Tune in this Friday live or listen online at planetaudio.org.nz/hamrochautari.
1: Ravi Grover will be back next Sunday morning at 7:15 with the teachings of Satya Sai Baba for our Hindi listeners. If you would like to listen to the Satya Sai Baba programs again, go to our website planetaudio.org.nz and click on Gujarati or Hindi. In a few minutes, Krishna Kanta Devi Dasi joins us on the weekly program Krishna Consciousness at 7:50.
2: Hey Stephen, what are you doing at 8 p.m. on Sunday night?
3: Well Emma, like you, I'm tuning in to Kick Arts on Planet FM.
2: Well, who would want to miss it?
3: Kick Arts, Aotearoa's one-stop shop for all things art, entertainment, theatre, events, books and more.
2: Join us as we chat with fabulous guests, mix with some great Kiwi music and lots of laughs.
3: Kick Arts, every Sunday at 8 p.m. here on Planet FM.
4: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/MalayalamFM.
5: Are you a mum with young children? Feeling exhausted, low in sleep, low in mood?
6: There is a place you can go.
5: Try going on safari.
6: Safari multicultural playgroups are for mums and kids aged 0 to 5. Especially anyone from a migrant or refugee background. The playgroups are free to attend. There is a pick-up and drop-off service and even free English classes.
5: For more information, email safari@belong.org.nz. That's belong, belong.org.nz.
6: Activities are perfect for preschoolers. Everything from painting,
5: music time,
6: craft,
5: sand pits,
6: obstacle courses,
5: story time,
6: messy play. And it's free.
5: Nice.
7: All the man them we have beat, just get the flate. Sean Paul and two are there for setting straight. And I did not tell them how to put them feet. Girl, them say them don't wait. Now the